ശ്രോതാമനെ നമുക്ക് ശുണുച്ചി ആകാശവാണി രൌർക്കെല കേന്ദ്രൂ ആമര കാര്യക്രമ പ്രചാര കരാଯାଉଛି FM ବ୍ୟାଣ୍ଡରେ 102.6 MHz ଯୋଗେ ଆସନ୍ତୁ ଶୁଣିବା ବିବିଧ ଭାରତୀ କାର୍ଯ୍ୟକ୍ରମ।